0: നീത്ത് മുടി താടോ ഫ്രണ്ട്സിടെ കൂടെ ഫോണിൽ തക്ക് പറഞ്ഞു കൊണ്ടുക്കാമ്പാ. ഇങ്ങനീ ഗൊത്തുള്ളത് നാടൻ ആർമിക്കാറ് പോണ പിന്നെ കുറച്ച് അന്ന പെൻഷൻ ഒന്നും ഉണ്ട്. അതിൽ എന്നോ ദിവസം കഴിച്ചോളെ പൂട്.
1: ഇന്ന് മടന കവരി എന്നേ ദിവസം കൈക്കൊണ്ടുവല്ല.
0: അതെല്ലാം ഇരടുക്കമല നീ കെണ്ണുവക്ക്. അതേ നിന്ന കഴിഞ്ഞ തിങ്ക സരളടെ പോവടാക്കാമ്പാ. നേമിങ് സെർമലിന് നിന്ന ചെന്ന ദൂരത്ത് കണ്ടാച്ചാ എന്ന് അച്ഛത് വരെ വന്ന് മിന്നിട്ട് പോയിട്ടേ.
1: അതെന്ന് അച്ഛക്ക് ബദലായനാണ് കവരി. അനന്ത് എല്ലാ കൊടോ സമാജത്തില് സുമാറ് മംഗലിന്തലാ.
0: ഓഹോ
1: അതെങ്ക എല്ലാ ഊരുകളിക്ക് പോണിഞ്ചത്ത് അതെങ്ക് ബിരിയ വന്നിട്ട് പോയിട്ടോ കവരി?
0: ഓ ശരി എല്ലാ കൂടി വിഷയം പറടാ. അതേ ബേജരമാടിയത്തെ മുടി
1: ഇല്ലപ്പ എണ്ണ.
0: അത് നിന്ന കണ്ട് കാമ്പോജി അത് നീ നേന്താ നാ ബായ് പോണ്ട് പോയേന്ത്. അല്ല ഒമ്പ നീ നാക്ക് എണ്ണി തപ്പിയാ നീടാ ഉപ്പ് മൂട്ടുന്ന മാതിരി ആ തടിന എന്നെ പത്തെ കറക്കിട്ടിയെന്നെ.
1: ഓ അതാ കവരി അത് നോട്ട് ഞങ്ങളുടെ മഹിളാ മണ്ഡലത്തില് വണ്ണ യോഗ ശിബിരം നടത്തിയുണ്ടല്ലോ. നാ നിക്ക എക്കോല് യോഗ പഠിപ്പൊക്കെ പോയിട്ടുള്ള.
0: ഓഹോ
1: അതില് യോഗ പ്രാണയാമ ധ്യാന പിന്നെ ശവാസ എന്നാണ്ട് ഭാരി ചായയുടെ എണ്ണി തപ്പ കവരി. അതല്ലത്തെ കൂട്ടത്ര ബഗിയു ഹിതമിതമായി തൂങ്കൊണ്ടു എണ്ണുവ. ഞങ്ങളുടെ വൈറസൊക്കെ തുമ്പ തിന്തത്തെങ്കി ഇന്നെ വണപിച്ചേണ് പോയേണ്ടിപ്പാ. ഈ വയസ്സിൽ കവരി ഞങ്ങ മക്കൾക്ക് തൊന്തര കൊടുപ്പാങ്കിഞ്ചാ ഞങ്ങളുടെ തടിക്ക് ഈ തരത്ര വ്യായാമം മടിച്ചെങ്കി നല്ല ആരോഗ്യം കിട്ടുവാ.
0: നല്ല തക്ക മുടി. അതേ ഇക്ക ഗൊത്താച്ചുമുടി ഈ മൊബൈൽ ബന്ധപ്പിഞ്ഞ നാൻ പത്ത സോമാരി ആയിട്ടേന്ത്. അതേ നട സഞ്ചുക്കുണ്ട് ഓർമ്മ നാക്ക് ബായ് കാട്ടുവ. ഇക്കിക്ക മൊബൈൽ ബന്ധപ്പിഞ്ഞ അമ്മ നീ നാളത്തഞ്ച് അനങ്കത്തെ കഴിഞ്ഞ നാല് തിങ്കത്തഞ്ചി പത്ത് കെ ജി ജാസ്തിയായത്.
1: ഇങ്ങൻ മടന കവരി ഇക്കനോട്ട് സുംബോ ജിമ്മ് പാളിപ്പറി എല്ലാം ഉണ്ട് ആച്ചെങ്കി ഞങ്ങക്ക് ഇതെല്ലാം കയ്യോ കൊണ്ട കവരി. ഞങ്ങക്ക് കൈ കാല് ഒന്നും എടുത്തോ കയ്യില്ല. യോഗ ചിങ്ങൊന്നുമില്ല. മാറ്റ കൊടില് അയങ്ക അണി തപ്പനക്ക് ആളവാന ഉസിറ ജൊത്തില് അഭ്യാസം മടിച്ചെങ്കി ഞങ്ങളുടെ തടി തനാലെ കമ്മിയായിരുവ.
0: അയ്യോ കമല ദാടതോ ഒരു വാൻറെ സദ്ക്ക പച്ചാ ഞാൻ അങ്ങടെ സഞ്ചുക്കുണ്ടനേ ബാത്തുക്കാമ്പാ ബെക്കടാ.
1: അല്ല കവരി നക്ക് ഭാരി കുഷിയാച്ചി നീ നന്ന ലാച്ചാരി ആയിട്ടിയെന്ന് എണ്ണിത്തുള്ളിയല്ല തുമ്പ കുഷിയാച്ചി. നീനു ബാല നാളെഞ്ചാ നങ്ക ഞങ്ങളുടെ തടിക്ക് ഒരു ഗണ്ട വ്യായാമം മടിച്ചെങ്കി ആരോഗ്യത്തിലും ഇക്കൊല്ലു നാനു നീനു എക്കൊല്ലു കണ്ടനയ്ക്കൂ ആപ്പ ബാച്ചാ.
0: അക്കുറേ നേരെ നാന് അതേ ക്യാനം മടിയുള്ളു. ഇക്ക മഴ ജാസ്തിയല്ല മഴ കമ്മിയാണതു സഞ്ചുക്കണ അല്ലെ പിടിച്ചിട്ടോ വേച്ചാ കാടൂർക്ക്. ഇക്ക സദ്യ കഥ എന്തോ നീ കെണ്ണലക്കലെ ആ വാൻ സദ്യയും ഉണ്ട് നാളെ മാടറേ ഫോണ്. ഓക്കെ പാ ബൈ ബൈ കമല
1: ബൈ കവരി.
0: ഈ പാളാന ജാതി നായി ദാറു ബാത്തിങ് കുറപ്പതേ ഇല്ല. മുണ്ടത്തെ ആ കിണ്ണ കുശാലനഗര കോപ്പഞ്ചി 20,000 കൊടുപ്പഞ്ചി എടുത്ത പന്ത് കൈവേണ്ടി ആ പെഗ്ഗള കോപ്പഞ്ചി ആ ചൗണ്ടി തായര കഴിഞ്ചി നായി കുറപ്പ കുറച്ച് ഭസ്മ കെട്ട പന്ത് വരുടോണ്ട് എല്ലിക്കരെ പോയി തിഞ്ചേ ഇച്ചക്ക് നേരം മാടിയുണ്ട്. ഞങ്ങൾ മജ്ജണക്ക് എന്തിനാ അടികെ മാടുവന്ന് പാറ കാത്ത് കാത്ത് മതിയേ ആച്ചി ആ നീത്ത് മൂടി കേട്ടണിന്ത് അടികെ വന്നിൽ ഓര് സാമാനം ഇല്ല എന്ത് മാടുവമാവേ എണ്ണിണ്ട്. അങ്ങ് നാനൊന്നിന് ചെന്ന മുളക്ക് കെട്ടുന്ന മുതിരനെ നാ നീ അത് കെട്ടിപ്പച്ചതുണ്ട് അതിനെ ചെന്ന കണ്ണി മാടുവോം ചെയ് എന്തേ നീ ഒരു ദണ്ട് മുട്ട ബാക്കി ഉണ്ട് വെച്ചാൽ അതിനെ ബരേന്ന് എണ്ണി.
2: ഓ നിങ്ങളുടെ ബരീ എന്ത് തിമ്പ് എന്ത് അടികെ മാടോ ഇതേ ആയിപ്പോച്ചി പൊലാക്കഞ്ചി ടി വി നോട്ട് വീര ബൈട്ടാക്കണിക്ക് മൊബൈൽ റീൽസ് മടിയണ്ടിപ്പീര ദണ്ടാടുറ ഒരേ കത്ത. ഈ മനേര ആണ് നാക്ക് വ്യവഹാരം ഒന്നും ഇപ്പില്ല പൊലാക്കത്തിഞ്ഞ് നിങ്ങളുടെ മൂന്ന് നോട്ടിയാണ് അളത്തത്തെങ്കി പുറമെത്ര കാർബർ ദാർ മാടോ എണ്ണ അമ്മ നോട്ടണോ അമ്മത്തെ
3: അതെല്ലാം ഇരട് നീട കയ്യിൽ എന്ത് തീർട്ടിടിയേ.
2: ഓ അതാ അന്ന് നീ കേട്ടി തിഞ്ചിയല്ല ജ്വല്ലറി ഷോപ്പിൽ ചോന്ത കളറ നെക്ലേസ്.
3: ഓ നാനന്ത് നോട്ടുന്ന ചോന്ത

0: നെക്ലേസ് എടുത്തു ബന്ദിയതാ
1: ഇല്ല തക്കുന്ന മറ്റേ കേട്
0: കണ്ണ്
1: ഇങ്ങനെ പേട്ടയിൽ പോയണ്ട് ഇപ്പക്ക നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫ്രണ്ട് ലത്തന്റെ ലത്തനും അവിടെ വടിയ ദിലീപനും കണ്ടന അല്ലിഞ്ച് എണ്ണോ കുളങ്ങ് അയങ്ങി ലത്തങ്ങ് മാല എടുപ്പക്ക് ബന്ദിയെന്ത്
0: ഓ നീനു പോയ എങ്ങളെ കൂടെ നീന് മൊനിയാന്ത് മഴ കൊടുപ്പക്കലേ നാ ഗൊത്താച്ചി നാക്കുള്ള ചോവന്ത കല്ലറ നെക്ലേസ് എടുപ്പക്കേ നീന് മഴ കൊടുത്തോണ്ടുള്ളത്
1: അയ്യോ നല്ല തമാശി നിങ്ങട അല്ല മുടി നീ ഗൊത്തലിയാ നീട വടിയ കുബേര ഒന്നും അല്ലാന്ത് നാക്കുള്ള 4 ഏക്കറെ തോട്ടത്ത് 40 ചീല കാപ്പിയും 3 ചീല മഴുന്ന കൊടുപ്പഞ്ചി നെക്ലേസ് എടുത്തക്ക ബോര വ്യവഹാര ഭിക്ഷ പെടുപ്പതാ ബേജര മാടത്തെ കാല കൂടി വപ്പക്ക എടുക്കന വിഷയക്ക് ബരനായിക്ക അതല്ല ഇരടല്ലി ജ്വല്ലറി ഷാപ്പ് പോച്ചില്ലത്ത് അക്കണക്ക് നാനും ദിലീപനും എന്ത മടിച്ചി പക്കത്ത് ഗുഡ് ഐട്ടൺ മാറിയണിഞ്ചത്ത് നണ്ട് നങ്ക തണ്ടോട് പോയിട്ട് 400 രൂപ്യ അണിയണിന്ത് കെജിക്ക് നങ്ക തണ്ടോട് അതിനെടുത്തോണ്ട് അര കെജി എടുത്തോണ്ട് ജാഗ കാലി മാടിച്ചി ഇതാ എടുത്ത
0: നീട നാരി പോന്ന ഞണ്ട് നാക്കൊന്ന് ബാണ്ട കാല് കൈ സേതുവാന്ത് മായി എണ്ണിപ്പ അതെങ്കേ കൊടു നാനൊന്ന് അളന്ന് പോയിട്ടില്ല നീട നണ്ട് തിമ്പക്ക്
2: എന്തരെണ്ണുള്ളവാ അവക്ക് പോണ്ടത്തെ പൊച്ചിക്ക് താരേ നാക്ക് കക്കടത്ത് ഓർ കുറിയാച്ചെങ്കിൽ ഞണ്ട് തിങ്ങൊണ്ടു തൊണ്ണുവാ ബാ നാ നീക്ക് ചായത്തെ മഞ്ചേൽ കണ്ട പാട്ടിത്ത് പുളി കൂട്ടിത്ത് ഉരിമുളു ജജ്ജിത്ത് നല്ല നണ്ട് കരി മാടത്തപ്പി നട കാൽ കൈ സേതുവതു നീട നേടി ശീത കെമ്മട്ട എല്ലാം പാരിപ്പോപ്പ ബൂട്
1: എന്തേങ് മാടിയപ്പ
2: അല്ലേ ബായില്ലിയമ്മ നക്കിക്ക ഓർ വിഷയം ഗൊത്താണ്ടു
1: എന്തമ്മ
2: അല്ല നീനൊമ്മ എണ്ണു ഈ 1/2 കെജിര 200 രൂപത്തിന് രണ്ടെടുത്ത പപ്പക്ക് നീന 600 രൂപ പെട്രോൾ ഇട്ടിട്ട് വാനിൽ പേട്ടയ്ക്ക് നീ പോയിട്ട് പന്തിയാ
1: അയ്യോ നാനൊന്നും അന്ത പെദ്ദനല്ല നാടെ മണ്ട അന്ത അച്ച കെട്ടു പോയിട്ടില്ല അച്ഛാ അത് നാക്ക് പേട്ടയിൽ മുത്തുപോച്ചപ്പൻ അന്ന കാമ്പഞ്ചി ഏൾറി ജീപ്പ് എടുത്ത ഗോണിയൊപ്പ പോയൻ ബക്കന അണ്ണിച്ചാ
2: ഓ
1: ഇക്കിക്ക് എന്നോ കൈക്കാലെല്ലാം ഗിടുപ്പ അണിച്ചി
2: അയ്യോ പാപ്പ
1: അന്നനെ പോയൻ പന്തിയനങ്ക
2: ശരി പുട് ഇച്ച കാച്ചിങ് നീന് ബുദ്ധിവന്തനായ എണ്ണുവതേ നാ കുറച്ച് അന്ന സമാധാന അതിരട് അല്ല കുഞ്ഞി നിങ്ങളുടെ ചെറുപ്പത്ത് നങ്ങ 4 സംസാര എല്ലാരും ആ ബല്യപ്പെട്ട 1 ജീപ്പില് എളിയങ്ക പെരിയങ്ക മക്ക മരീന്ത് എല്ലാരും ഒന്നായി മംഗള മുഞ്ചി നമ്മ നാള് ചങ്കരാന്തി എണ്ണിയുണ്ട് കൂടിയാടി പോപ്പഞ്ഞത് നീ ഗ്യാനപ്പ
1: അക്കുവമ്മ നാക്ക കണ്ണ് കെട്ടുന്നേ കേപ്പ അച്ഛക്ക് ജന എന്നെ തുറുങ്ങിയുണ്ട് ലൊട്ട പുട്ടുണ്ടു കടല തിന്നുണ്ട് ഐസ് കാൻഡി തിന്നുണ്ട് ഗൗജിൽ ഇഞ്ചത്ത് പ്രീതി പ്രേമ ഇഞ്ചത്ത് സംസാരത്തില് ഇക്ക വടിയ പൊണ്ണു ദണ്ടാളെ ഒരു കാറില് മംഗള പോക്കാൻ പോപ്പ പോയിട്ട് പേട്ടയ്ക്ക് എത്തൊക്കെ മിഞ്ഞലെ ട്രാഫിക് ആയിരുവാച്ച് ചവിട്ടതു ബ്രേക്ക് ചവിട്ടു ദണ്ടെ പണിയായിരുവാ പോയിട്ട് എത്തൊക്കെ മുഹൂർത്ത കഞ്ചി തിപ്പ ജനം ഉണ്ടിപ്പ
2: നേരെ മോനെ ഇക്കിക്ക നങ്ക ചെന്നട്ട ബല്യരിക്ക കാമ്പക്ക പോടിയാപ്പ സ്വന്തക്കാരട മനക്കാരട മംഗള എണ്ണുവ ഉള്ള 4 ആൾക്ക് 4 വെഹിക്കിളിപ്പ 4 നേരം പൂപ്പ കളിപ്പ ആ പട കെട്ടോ വെറിയ 500 രൂപ്യ ആ 4 നേരം പൂപ്പക്ക് പെട്രോൾ ഇഴുന്നും താച്ചെങ്കിൽ കമ്മി ഒരു 3000 രൂപ്യ ആപ്പിലേ കുഞ്ഞെ
1: ആക്കത്തെയാ കണ്ടിത്ത ആപ്പമ്മ ബല്യരിക്ക കളിപ്പഞ്ച് ഉദ്ദക്കു വണ്ണക്കു സാല പെരത്ത് പോയിത്തിക്ക
2: അല്ല കുഞ്ഞി ഈണ്ട മധ്യത്ത് ഊരിലൊരു ബല്യോര് സംഘത്തി സദ്ദായുള്ളത് നീക്കെന്നെ ഗൊത്താച്ചാ
1: അയ്യോ എന്തായമ്മ പൊണ്ണാടനൊക്കെ ഊരിലാപ്പ സുദ്ധി നങ്ങക്കെന്നെ ഗൊത്താപ്പ്
2: അതേ കുഞ്ഞി കൊടിമന ജാൻസി ആട്ട മൈമ ബാക്കെവിടോ പോയിരുത്തലോരേ
1: അയ്യോ കഴിഞ്ഞ വാര ദേവസ്ഥാനത്ത് മായിനോ മൈമ്മളെ ജൊത്തൽ കണ്ടിയേ
2: അയ്യോ അക്കാത്തെ നമ്മ കേളു ബാ കണ്ടി തപ്പി
1: എന്ത കാരണമ്മ
2: അതേ നാൻ ഗ്യാനമോടോ കുഞ്ഞി നിക്ക് ഗ്യാനുണ്ട എങ്ങടെ എൻഗേജ്മെന്റ് നാ ഉയച്ചക്ക് ഗ്രാൻഡായിട്ട് മാടിച്ചു തിന്ന് ഊട്ട തിണ്ടി ഉപചാര മാല് മട്ട കള്ള് കുടി ഡെക്കറേഷൻ എണ്ണിണ്ട് നീക്ക് എണ്ണുവക്ക് കമ്മി എണ്ണിച്ച 50 ലക്ഷം കർച്ച് മാടിത്തല
1: നേരെ
2: അതേ എങ്ങടെ മംഗള എണ്ണോക്ക ഉയച്ചക്ക് ഗ്രാൻഡായിട്ട് മാടിത്തിക്കോ എണ്ണു കുഞ്ഞി 2 കോടി കർച്ച് മാടിത്തല്ലോരേ ആ നീരെടുപ്പ നേരക്ക് തറാവരി ഹാളും മുളും ഒരച്ചക്ക് ഐറ്റംസ് മാടുന്നത് ഗ്യാനുണ്ടാ അതേ നാക്ക് ഇക്കലു ആ കൈമദോശര ഗമന നട കയ്യില് 3 ദിവസം ഗ്യാനാപ്പറേ
0: അതെ അതെ നിങ്ങ തിമ്പത്തിലേ ഈരി
2: ശരി ബുഡ് അവ കുശിൽ തപ്പിച്ച് എന്ന മാടാനാ അച്ഛൻ കടേക്ക് ആ 2 കോടിയുടെ മംഗള കഴിഞ്ഞിത്ത് ആ മൂടി മര്യാദക്ക് ദണ്ട് തിങ്കഞ്ചില്ലാന്ത്
1: നീട മൈമ അന്നനെ ഒന്നും ഇല്ലല്ല അതങ്ങ് കുശിപ്പാട്
2: ശരി രേ എന്തോ ഞങ്ങളുടെ നീത്തു ചെന്ന ചെടി കമ്മി പെദ്ദച്ചിക്ക് ഒരേ ഗളിക ചെടി സമാധാനം.

0: ചെന്ന ഹെൽത്തി ഫുഡെല്ലാം എടുത്തുണ്ട്. പണ്ട് നാ ചെറുങ്ങനെ മംഗലക്ക് മുഞ്ചിക്ക് എൻഗേജ്മെൻറ്റ് നേമിങ് സെറമണിക്ക് തിണ്ടി പാറ വൈൻ ഇന്നനെ ആർഡർ എടുത്തുവെഞ്ച് അക്ക ചെന്ന കയ്യിൽ ദുഡ് കാസ് ഓടിയണീത്ത് ഇതിനെ നാ മുന്തോരിച്ചിടുവീന്ന് ഗ്യാനമടി നാടെ കൈ കയ്യിൽ ഒരു നാല് കാസിപ്പ അന്നനെ തോണയ്ക്ക് പോണ്ടെങ്കിൽ ആ മൊന്നി മുടിനെ കൂട്ടിയവി. ശരി പുടി മക്കളെ, എല്ലാം കൂ നാളെ ഞായറാഴ്ച, കുഞ്ഞിക്കൂ രജ ഉണ്ട്. സുബാര ദിവസാച്ചി ഊറ മാതാവിടെ സന്നിധാനക്ക് പോക്കത്തെ നാളെ മറക്കത്തെ ഈശ്വരൻ്റെ സ്ഥാനക്ക് പോയിത്ത് ഞങ്ങൾക്കെല്ലാം ഈ നല്ല ബുദ്ധി തന്നെങ്ക് ആ സ്വാമിക്കൊരു നമസ്കാരം ഇട്ടുറഞ്ചി ബോഡിയോന മിഞ്ഞ കൂ പൊളിക്കാട്ടു.
1: ശരി ഇക്ക എല്ലാരും ഉങ്ങനെ കളി, നാളെ എല്ലാരും പോയിട്ട് വരാം നന്നങ്ങ.
2: ശരി ശരി
0: ആട് മോനെ.
3: ಇಲ್ಲಿಗೆ ತಾನೆ ನಂಗ ಬದಲಾಂಡು ಕಾನೂರು ಕೋತ್ತೂರು ಮಹಿಳಾ ಮಂಡಳಿ ಎಂಜ ನಾಟಕ ಕಟ್ಟಿರ. ಮುಖ್ಯ ಪಾತ್ರಧಾರಿಯ ಶ್ರೀಮತಿ ಕೋದೆಂಗಡ ಯಮುನಾ ನರೇಂದ್ರಂಡಿಂಗ ಮಾಯಿಯಾಯ್ತು ಕಾವೇರಿರ ಪಾತ್ರತ್ತು ಶ್ರೀಮತಿ ಚೆರಿಯಂಡ ಶಮ್ಮಿ ಪುಣಚಂಡಿಂಗ ಮೋವನಾಯ್ತು ಸಂಜುರ ಪಾತ್ರತ್ತು ಶ್ರೀಮತಿ ಚಿರಿಯಪ್ಪಂಡ ವನಿತಾ ಡ್ಯಾನಿರೈಂಗ ಮೈಮಳಾಯ್ತು ನೀತುರ ಪಾತ್ರತ್ತು ಶ್ರೀಮತಿ ಮಾಚಿಮ್ಮಡ ರೂಪಾ ಸತೀಶ್ ರೈಂಗ ಮಾಯಿರ ಸ್ನೇಹಿತೆಯಾಯ್ತು ಕಮಲಂಡ ಪಾತ್ರತ್ತು ಶ್ರೀಮತಿ ಹೆಮ್ಮಚಿಮ್ಮನೆ ಲತಾ ಗಣೇಶ್ ರೈಂಗ ಮೈಮಾ ನೀತುರ ಸ್ನೇಹಿತೆಯಾಯ್ತು ಗೀತಂಡ ಪಾತ್ರತ್ತು ಉಂಡು. ಇನ್ನು ಕಕ್ಕ ಮುಲ್ಲರ ಜಿಮ್ಮಿ ಅಯ್ಯಪ್ಪ ಅಂಗ ಎಳ್ದಿತ್ತು ಪಾಡಿನ ಒರು ಪಾಟು.